0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ശ്രീ ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. ആദ്യം അഠാണരാഗത്തിൽ ശ്രീ മഹാഗണപതിം ഭജേ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ജയ മഹാരാജ ഒടയാർ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Violin Concert by Shri Aattukal Balasubramaniam. He is accompanied on the Mridangam by Shri Shrikant K. Pullikan and on the Ghatam by Shri Vaazhapalli R. Krishna Kumar. He begins his Carnatic Classical Violin Concert with a composition of Jaya Maharaja Vodayar, Shri Mahaganapadim Bhaje, in the rag Athana, set to Aditaal.

0: അടുത്തതായി ബിന്ദുമാലിനി രാഗത്തിൽ എന്തമുദ്ദോ എന്ന കൃതികൾക്കാം ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: Continuing his Carnatic classical violin concert, he will now present a composition of Saint Thyagaraja, Yendamuddo, in the rag Bindumalini set to Aditaal.

0: ഇനി നരസിംഹമാമവ എന്ന കൃതി കേൾക്കാം. രാഗം ആരഭി, ഖണ്ഡചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: Now listen to a composition of Maharaja Swadhi Thirunal, Narasimha Mamava. In the rag, Arabhi sets to Kandachapathal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. ശ്രീ ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. ഇനി സിംഹേന്ദ്ര മധ്യമം രാഗത്തിൽ രാമ രാമ ഗുണസീമ എന്ന കൃതികൾക്കം ആദ്യ താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Classical Violin Concert by Shri Aattukal Balasubramaniam. He is accompanied on the mridangam by Shri Shrikant K. Pullikan and on the ghatam by Shri Vaazhapalli R. Krishnakumar. Next is a composition of Maharaja Swadi Thirunal, Rama Rama Gunaseema. ഇന്ദ്രാഗ് സിംഹേന്ദ്ര മധ്യമം സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി തുംഗാതീരവിരാജം എന്നാരംഭിക്കുന്ന രാഗമാലിക കേൾക്കാം. ആദിതാളം കമലായീശ വിട്ടലദാസ രചിച്ചത്.
1: ശ്രീ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ കോൺസെർട്ട് വിത്ത് എ രാഗമാലിക ഓഫ് കമല ഈശ വിട്ടലദാസ്, തുംഗാതീരവിരാജം, സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി, ശ്രീ ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You are listening to Carnatic Classical Violin Concert by Shri Aatukal Balasubramaniam. Accompanying artists were Shri Shrikant K. Pulikan on the mridangam and Shri Vadapalli R. Krishna Kumar on the ghatam. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി ബിന്ദു കെ ഷേണായി വയലിൻ, ശ്രീ വാഴപ്പള്ളി ടി എസ് സതീഷ് കുമാർ മൃദംഗം, പി കെ ഗോപാലകൃഷ്ണൻ മുഖർശംഖ്. ആദ്യം മോഹനം രാഗത്തിൽ രക്തഗണപതിം ഭജേ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Music Concert by Srimati Matangi Satyamurthy. She is accompanied on the violin by Srimati Bindu K. Shenoy. On the mridangam by Sri Vaazhapalli T. S. Satish Kumar. And on the morsing by Sri P. K. Gopalakrishnan. She begins a Carnatic Classical Music Concert with a composition of Muthuswami Deekshithar, Rakta Ganapadim Bhaje, in the rag Mohanam, sets to Adithal.

0: ഇനി മുഖാരി രാഗത്തിൽ എൻ റൈക്ക് ശിവകൃപൈ എന്ന് കൃതി കേൾക്കാം. മിശ്രജാപ താളം, നീലകണ്ഠ ശിവൻ കൃതി.
1: Continuing her Carnatic classical music concert, she will now present a composition of Neelakanda Shivan, Endraik Shivakurbai, in the rag Mukhari, set to Mishra Chapatal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി. ശ്രീമതി ബിന്ദു കെ ഷേണായി വയലിൻ, ശ്രീ വാഴപ്പള്ളി TS സതീഷ് കുമാർ മൃദംഗം, ശ്രീ PK ഗോപാലകൃഷ്ണൻ മുഖർശംഖ്. ഇനി പൂർണ്ണചന്ദ്രിക രാഗത്തിൽ ശ്രീ രാജരാജേശ്വരി എന്ന കൃതി കേൾക്കാം. ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Music Concert by Srimati Mathangi Satyamurthy. She is accompanied on the violin by Srimati Bindu K. Shenoy. On the mridangam by Sri Vaazhapalli TS Satish Kumar. And on the morsing by Sri PK Gopalakrishnan. Next is a composition of Muthuswami Deekshithar, ശ്രീ രാജരാജേശ്വരി ഇൻ ദ രാഗ് പൂർണ്ണചന്ദ്രിക സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി രാമനി സമാനമെവരു എന്ന കൃതി കേൾക്കാം. രാഗം ഖരഖരപ്രിയ, രൂപക താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: മാതംഗി സത്യമൂർത്തി കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. രാമനി സമാന മെവരു ഇൻ ദ രാഗ് ഖരഹര പ്രിയ സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി മാതംഗി സത്യമൂർത്തിയുടെ സംഗീത കച്ചേരി. ശ്രീമതി ബിന്ദു കെ ഷേനായി വയലിൻ, ശ്രീ വാഴപ്പള്ളി ടി എസ് സതീഷ് കുമാർ മൃദംഗം, ശ്രീ പി കെ ഗോപാലകൃഷ്ണൻ മുഖർശംഖ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Music Concert by Shrimati Matangi Satyamurthy. Accompanying artists were Shrimati Bindu K. Shenoy on the violin, Shri Varapalli T. S. Satish Kumar on the mridangam, and Shri P. K. Gopalakrishnan on the morsing. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ഇനി പാലിഞ്ചു കാമാക്ഷി, ശ്യാമശാസ്ത്രി സാഹിത്യം, രാഗം മധ്യമാവത്തി, ആദിതാളം. ലിസൺ നൗ ടു പാലിഞ്ചു കാമാക്ഷി, കമ്പോസ്ഡ് ബൈ ശ്യാമശാസ്ത്രി, ഇൻ രാഗ് മധ്യമാവതി, സെറ്റു ആദിതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: പോൾ എൻ പി രാമസ്വാമിയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദ പ്രസാദ് മുഖർ ശംഖ്. നവ് വി ബ്രിങ് യു വോക്കൽ റിസൈറ്റൽ ബൈ എൻ പി രാമസ്വാമി. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദ പ്രസാദ് ഓൺ മോസിംഗ്. ആദ്യം കാമ്പൂജി രാഗത്തിൽ വർണം. ആദിതാളം സ്വന്തം കൃതി. എൻ പി രാമസ്വാമി സ്റ്റാർട്സ് ഹിസ് കൺസേർട്ട് വിത്ത് എ വർണ ഇൻ കാമ്പൂജി ഓൺ കോമ്പോസിഷൻ സെറ്റു ആദിതാളം.

0: ശ്രീപാർവതി പരശ്വരം, ഭൗളിരാഗം, ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ രാഗ ഭൗളി, ശ്രീപാർവതി പരമേശ്വരം, സെറ്റ് ടു ആദിതാള, കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.
1: ശ്രീ പരമേശ്വര.

സത്ഭക്തി, ആനന്ദ ഭൈരവിരാഗം, രൂപകതാളം, പൂച്ചി ശ്രീനിവാസ് അയ്യങ്കാർ കൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ ആനന്ദ ഭൈരവി, സെറ്റു രൂപകതാള, കമ്പോസ്ഡ് ബൈ പൂച്ചി ശ്രീനിവാസ് അയ്യങ്കാർ. സത്ഭക്തിയോ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ പി രാമസ്വാമിയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. യു ആർ ലിസണിംഗ് വോക്കൽ റിസൈറ്റൽ ബൈ എൻ പി രാമസ്വാമി. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസ്. വിനായകുനി മധ്യമാവതിരാഗം ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് സെൻ രാഗ മധ്യമാവതി സെറ്റു ആദിതാള കമ്പോസ്റ്റ് ബൈ ത്യാഗരാജ. വിനായകുനി.

യാദവ ദീപ, സുരുട്ടിരാഗം, ആദിതാളം, സ്വന്തം കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ രാഗ സുരുട്ട്, സെറ്റ് ടു ആദിതാള, കമ്പോസ്ഡ് ബൈ എൻ പി രാമസ്വാമി ഹിംസെൽഫ്. യാദവ ദീപ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എൻ പി രാമസ്വാമിയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, കെ കൃഷ്ണൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എൻ പി രാമസ്വാമി. ഹി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിംഗ്.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.